0: മുട്ടാൽ പുതുക്കാർ വല്ല വായ്പോ വാ അപ്പാവുക്ക് സർപ്രൈസ് കൊടുപ്പോ
1: ഡാൻ ഇനി കൊഞ്ചന്ത അവരുടെ ഡീറ്റെയിൽസ് തരണം
2: നിൽക്ക് മുട്ടാലേ
1: എന്ന് ഇന്ന് മാതിരി പോപ്പ്അപ്സ് കിട്ട് ഉഷാറായിരിക്കണം സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസ് മിസ്യൂസ് ചെയ്യ മുടിയും
0: ഓ
2: നീ പുരിഞ്ഞിട്ടല്ല റിലാക്സ്
0: ആണ് കാർവെൻ പണിരുന്നാ അപ്പ ഹോംവർക്ക് ചെയ്യ വെക്കമാട്ടാരേ
1: ആർ ബി ഐ സൊല്ലുകിറത് സ്മാർട്ട് ആകിടുങ്ങൾ
0: കൂൾ ആകിരുങ്ങൾ